സൂറെ ബനി ഇസ്രായേൽ പിൻസല്ല സമസിപാറ ആയത് നമ്പർ 70. സൂറെ ബനി ഇസ്രായേൽ പിൻസല്ല സമസിപാറ ആയത് നമ്പർ 70.